മനസാധു ഖണ്ഡല ഖണ്ഡാഹി പൂർവലേഖത്തിലെ ഹേ ഗുരുപായ മനഹർദേവ മണ്ഡല മണ്ഡാഹി കാർ സാധു അഞ്ജലി പൊനുവഡാഹേ കർഡണ്ഡാവോ തൊനുവഡാഹി രാഹോ സാഗത ഹർ സാധന ജാനയാ തന്നെയാന്തരം ഹെ കണ്ടാഹേ ജ്യോ ജ്യോ ചല ചുഭ ദുഃഖ പാവഹേ ജം കാൽ സഹേ സൃഡണ്ഡാഹി ഹർ ജന ഹർ ഹർ നാമ സുമാണേ ദുഃഖ ജന മരണ പവ ഖണ്ഡാഹി അവനാശി പുരുഖ പരമേശ്വര ബോ ശോഭ ഖണ്ഡ ബ്രഹ്മണ്ഡാഹി

സർവസമനയായി ഹേ ശ്രീ രാമേരിയാ ഹർ തമ ജ്യോതി രക്ഷി ധാതു ജഗ്മഹ ആയാ ഹർ ജ്യോതി രക്ഷി തുദ് വെച്ച് ധാതു ജഗ്മഹ ആയാ ഹർ ആപേ മാതാ പേ പിതാ ജനജി ഉപായ ജഗ ദഖായ ഗുരുപ്രസാദി പൂജ്യാ താ ചാലത ഹുവാ ചാലത നഗരീ ആയാ കഹ നാനക ശ്രേഷ്ഠ കാ മൂല രചയാ ജ്യോതി രാഖി ധാതു ജഗ്മഹ ആയാ മന ജാഉ ഭയാ പ്രഭാഗം സുണയാ ഹർ മംഗള ഗാവ സഖി ഗ്രഹ മന്ദിര ബണയാ ਹਰ ਗਾਉ ਮੰਗਲ ਨ ਸਕੀਏ ਸੁਖ ਦੁਖ ਨਾ ਵਿਆਪੇ ਗੁਰਚਰਨ ਲਾਗੇ ਜਨ ਸੁਭਾਗੇ ਆਪਣਾ ਬਿਰ ਜਾਪੇ ਅਨ